0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാർ വർമ്മ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ആദ്യം ഷൺമുഖപ്രിയ രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സിദ്ധി വിനായകം അനിശം എന്ന കൃതി കേൾക്കാം. രൂപക താളം.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ കൃഷ്ണകുമാർ വർമ്മ. He is accompanied on the violin by Shri S.R. Mahadeva Sharma and on the mridangam by Shri Mavelikkara R.V. Rajesh. He begins his Carnatic classical vocal recital with a composition of Muthuswami Deekshithar, Siddhi Vinayaka Manisham, in the rag Shanmugapriya set to Rupakathal.

0: അടുത്തതായി മാമ വസദാ വരദേ എന്ന കൃതി കേൾക്കാം. രാഗം നാട്ടക്കുറിഞ്ചി, രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ സദാ വരദേ. ഇൻ ദ രാഗ് നാട്ടക്കുറിഞ്ചി സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ കൃഷ്ണകുമാർ വർമ്മ പാടിയ കൃതികൾ. ശ്രീ SR മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ മാവേലിക്കര RV രാജേഷ് മൃദംഗം. അവസാനമായി വിഘ്നേശ്വര് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപക താളം.
1: This is Ragam 24/7 DTH Anytime Indian Music. You are listening to Carnatic Classical Vocal Recital by Shri Krishna Kumar Varma. He is accompanied on the violin by Shri SR Mahadeva Sharma and on the mridangam by Shri Mavelikara RV Rajesh. Shri Krishna Kumar Varma concludes his Carnatic Classical Vocal Recital with a bhajan of Maharaja Swadhi Thirunal Vigneshwar. In the rag, Sindhu Bhairavi set to Rubakathal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ കൃഷ്ണകുമാർ വർമ്മ പാടിയ കൃതികൾ. ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ശ്രീ മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ കൃഷ്ണകുമാർ വർമ്മ. Accompanying artist were Shri S. R. Mahadeva Sharma on the violin and Shri Mavelikera R. V. Rajesh on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.
0: Ragam 24/7 DTH. Bharatiya Sangeethathinu 24 manikkoorum oru channel. Ippol Shri R. Krishnamurthy paadiya krithikal kelkam. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ഉടുപ്പി ആർ ഹരീഷ് മൃദംഗം. ആദ്യം ഷഹാന രാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം, തിരുവൊട്ടിയൂർ ത്യാഗയ്യർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Krishnamurthy R. He is accompanied on the violin by Shrimati A. L. Manjula Rajesh and on the mridangam by Shri Udupi R. Harish. He begins his Carnatic classical vocal recital with a Varnam of Thiruvottiyur Thyagayyar in the rag Shahana set to Adithal.

0: അടുത്തതായി ബിലഹരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഏകദന്തം ഭജേഹം എന്ന കൃതി കേൾക്കാം രൂപകതാളം.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Muthuswami Deekshithar, Ekadandam Bhajeham, in the rag Bilahari set to Rupakathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ആർ കൃഷ്ണമൂർത്തി പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ഉടുപ്പി ആർ ഹരീഷ് മൃദംഗം. ഇനി കാശി രാമക്രിയാരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച രാമനാഥം ഭജേഹം എന്ന കൃതി കേൾക്കാം. രൂപകതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri Krishnamurthy R. He is accompanied on the violin by Shrimati A.L. Manjula Rajesh and on the mridangam by Shri Udupi R. Harish. Next is a composition of Muthuswami Dikshidhar, Ramanadam Bhajeham. In the rag, Kashi Ramakriya set to Rubagathal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ആർ കൃഷ്ണമൂർത്തി പാടിയ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ ഉടുപ്പി ആർ ഹരീഷ് മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീ കൃഷ്ണമൂർത്തി ആർ. Accompanying artist was Srimati A.L. Manjula Rajesh on the violin and Sri Udupi R. Harish on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ വെട്ടിക്കവല കെ എൻ ശശികുമാർ അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. വിശേഷാൽ തവിൽ ശ്രീ ചേർത്തല എസ് പി ശ്രീകുമാർ. ആദ്യം ചക്രവാകം രാഗത്തിൽ ഗജാനന എന്നാരംഭിക്കുന്ന കൃതി കേൾക്കാം. ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Nagaswaram recital by Shri Vettikavala K. N. Shashikumar. He is accompanied on the special tavil by Shri Chertala S. P. Shri Kumar. He begins his Nagaswaram recital with a composition of Muthuswami Deekshithar, Gajanana, in the rag Chakravagam, set to Adithal.

0: അടുത്തതായി കന്നഡ രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച ഇന്ദ കണ്ടേൻ എന്ന കൃതി കേൾക്കാം രൂപകതാളം.
1: കണ്ടിന്യൂയിങ് ഇസ് നാഗസ്വരം റിസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യ അയ്യർ ഇന്ദ കണ്ടേൻ. ഇന്ദ രാഗ് കന്നഡ സെറ്റ് ടു രൂപകതാൾ.

0: ഇനി കണ്ഠജൂടുമി എന്ന കൃതി കേൾക്കാം. രാഗം വാചസ്പതി, ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, കണ്ഠജൂടുമി. ഇൻ ദ രാഗ് വാചസ്പതി സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി മാധവ മാമവ എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. രാഗം നീലാംബരി, ആദിതാളം.
1: ശ്രീ വെട്ടിക്കവല കെ എൻ ശശികുമാർ കൺക്ലൂഡ്സ് ഇസ് നാഗസ്വരം റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് നാരായണ തീർത്ഥർ തരംഗം മാധവ മാമവ ഇൻ ദ രാഗ് നീലാംബരി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ വെട്ടിക്കവല കെ എൻ ശശികുമാർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. വിശേഷാൽ തവിൽ ശ്രീ ചേർത്തല എസ് പി ശ്രീകുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു നാഗസ്വരം റിസൈറ്റൽ ബൈ ശ്രീ വെട്ടിക്കവല കെ എൻ ശശികുമാർ. Accompanying artist was Shri Chertala S.P. Shri Kumar on the special tavil. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

ഇനി ശേഷാചല നായകം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി വരാളി രാഗം രൂപകതാളം. ലിസൺ നൗ ടു ശേഷാചല നായകം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ രാഗ് വരാളി സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ പി ഗോവിന്ദ പ്രസാദ് മുഖർ ശംഖ്. Now we bring you a vocal recital by N.P. Ramaswamy. He is accompanied by C.S. Anurup on violin, K. Jayakrishnan on mridangam, and Payyanur T. Govinda Prasad on morsing. Adim, Kambuji Ragathil Varnam. Adithalam, Swandam Krithi. N.P. Ramaswamy starts his concert with a Varna.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എൻ പി രാമസ്വാമി. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്. വിനായകുനി മധ്യമാവതി രാഗം ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഇസ് ഇൻ രാഗ മധ്യമാവതി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. വിനായകുനി

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എൻ പി രാമസ്വാമി. ഹി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം, ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് ഓൺ മോർസിംഗ്.
1: രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel Anytime Indian Music.